അടുത്ത അറിവിപ്പ് ഇന്നും ചില നൊടികളിൽ തുടരും. നേരം 2:55 ആകാശവാണി വാനിലി അറിക്കെ. തമിഴ്നാട് പുതുച്ചേരി കാരക്കാൽ പകുതികളിൽ ചില ഇടങ്ങളിൽ മഴ പെയ്തുള്ളത്. മഴ പെയ്തുള്ള ഇടങ്ങളും പതിവാകിയുള്ള അളവുകളും കടലൂർ മാവട്ടം പൂങ്കുണം 8 സെന്റിമീറ്റർ, ധർമ്മപുരി മാവട്ടം മാമ്പട്ടി, തിരുവണ്ണാമലൈ മാവട്ടം തേത്തുറൈ, ചെന്നൈ പെരമ്പൂർ, വാച്ചന്നൂർ ആകിയിടങ്ങളിൽ 7 സെന്റിമീറ്റർ, ആമ്പൂർ, തമ്മംപട്ടി, വാണിയമ്പാടി, ശ്രീമുഷ്ണം, ആത്തൂർ, മധുരാന്തകം ആകിയിടങ്ങളിൽ 6 സെന്റിമീറ്റർ, ജമനാമരത്തൂർ, കുടിയാത്തം, വെള്ളിവാക്കം, കീഴ്പെണ്ണാത്തൂർ, കള്ളക്കുറിച്ചി, മേലാലത്തൂർ, കടലൂർ, റാണിപ്പേട്ടെ, വന്തവാസി, കടലൂർ, ആഴ്ചിയർ, അലവുലകം ആകിയിടങ്ങളിൽ 5 സെന്റിമീറ്റർ, ചെന്നൈ പാരിമുനൈ, സേന്തമംഗലം, പുതുച്ചേരി ബാഗൂർ, കലവൈ, കൊളത്തൂർ, അവലൂർപേട്ടെ, വിഴുപ്പുരം, മാധവരം, മാടമ്പൂണ്ടി, പൺറുട്ടി, ചെങ്കം, കാഞ്ചിപുരം, ചെയ്യൂർ, വളത്തി, ബേസിൻ പാലം, ബറൂർ, ശ്രീപെരുമ്പതൂർ ആകിയിടങ്ങളിൽ 4 സെന്റിമീറ്റർ, തളി, നാട്രാംപള്ളി, കുറുങ്കുളം, താമരപ്പാക്കം, കൊടിത്താങ്കി, നെയ്വാസൽ, തെൻപതി, മേമാത്തൂർ, തിരുപ്പാലപ്പന്തൽ, കുൻറ്റത്തൂർ, വടവനൂർ, ചെന്നൈ ഐസ് ഹൌസ്, പുതുവേട്ടക്കുടി, നാമക്കൽ ആക്ഷിയർ അലുവലകം, വേലൂർ, ആരണി, പണപ്പാക്കം, ചെമ്പരമ്പാക്കം, ആലങ്കായം, വടപ്പുതുപ്പട്ട്, റാസിപുരം, കൊളപ്പാക്കം, കീഴ്പ്പാടി, കൊരട്ടൂർ, പൂണ്ടി, കൊപ്പംപട്ടി, ഉറത്തനാട്, വേപ്പൂർ, സമയപുരം, മടിപ്പാക്കം, മുത്തുപേട്ടെ, അരിയലൂർ, അരിയലൂർ വട്ടാക്ഷിയർ അലുവലകം, തിണ്ടിവനം, കോമുകി അണൈ, അടയാറ്, തരങ്കമ്പാടി ആകിയിടങ്ങളിൽ 3 സെന്റിമീറ്റർ അളവ് മഴ പതിവാകിയുള്ളത്. ചെന്നൈ കാസിമേട്, മധുക്കൂർ, കുപ്പനത്തം, തിരുവാരൂർ, തിരുപ്പത്തൂർ, അയനാപുരം വട്ടാക്ഷിയർ അലുവലകം, മാരണ്ടഹള്ളി, തണ്ടയാർപേട്ടെ, പുതുചിത്രം, നീടാമംഗലം, കേതണ്ടപ്പട്ടി, തിരുവണ്ണാമലൈ, വിരുദാച്ചലം, വരട്ടുപള്ളം, വെമ്പാക്കം, ജമ്പുകുട്ടപ്പട്ടി, പേരാവുരണി, ചേത്തുപ്പട്ട്, വാണിയമ്പാടി, കാട്ട്പാടി, സിറുകുടി, മൂറാർപ്പാടയം, നാരായണപുരം ഏരി, പട്ടുക്കോട്ടെ, ചെയ്യാറ്, ഊത്തുക്കോട്ടെ, ആലക്കരൈ എസ്റ്റേറ്റ്, പുളിവളം, അണാനഗർ മേർക്ക്, പോളൂർ, കലസപ്പാക്കം.